അതിഹമകശ്വരം ഉഫാവരിക്കം ഗെ ഖബറായിഗിൻ തിമൻ റസ്കലാംഗെ ഫൊണുവി റസൂലും എബഹി മലായിക്കത്തും ഇബ്രാഹീം ഗെ ഫാനുഗ അരിഹവടാകത്തെ എബേക്കലും ദെന്നവൂവെ സലാമെ എക്കലേഗെ ഫാനു വിദാളുവെ സലാമെ ദെൻ ഫിഹിഫാവാ ല ഗെരിയെ ഗെന്നവുംഗ എക്കലേഗെ ഫാനു ലസ്വെ വടയെന്നുഗന്നവേ.

0: ദിവ്യ എഫ്എം, ദിവ്യ നായക്.
1: നുവദിയേക മെഗഹേർട്സ് ദിവ്യ എഫ്എം അബദുസ് എം മെഗാതുക.
2: രീത് അബദുസ് രീത്.